ശ്രീലാങ്കിക്ക് ഇഹലമ പ്രമിതിയുടെ സഹജാത്യാന്തര തത്വത്തെ അനുകൂലവന പദവും ജാതിക സുരക്ഷിതകരണയ കാലനി ഫയർ ഷീൽഡ് പർപ്പിൾ ഫയർ ദാൻ വിലന്ത പോലെ